0: ആരെയും കാണാം.
1: നേരം ശരിയാക ഒരു മണി 19 നിമിഷങ്ങൾ. നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത് ടി ആർ ടി തമിലൊലി. തമിലൊലിയിൽ ഇടംപെട്ടുകൊണ്ടിരുന്നത് തിരയിസൈ പാടൽ. തിരയിസൈ പാടലിൽ വരും അടുത്ത പാടലാക ഉണ്ണികൃഷ്ണനോട് ഇണൈന്ന് ഹരിണി പാടിയ തിരപ്പടം വാലി അവർ കവി വരിയെ കൊടുത്തിരിക്കാർ. എ ആർ റഹ്മാനുടേ ഇസയമൈപ്പിലെ കാതൽ വൈറസ് തിരപ്പടത്തിലിരുന്ന് പാടൽ.